0: കൃഷ്ണകുമാർ.
1: ദാറ്റ് വാസ് തനിയാവർത്തനം പ്ലേഡ് ഓൺ ദ മൃദംഗം ബൈ വിദ്വാൻ കോട്ടയം ജി സന്തോഷ് കുമാർ ആൻഡ് ഓൺ ദ ഘട്ടം ബൈ ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ.
0: ശ്രീ ചങ്ങനാശ്ശേരി മാധവൻ നമ്പൂതിരി അപ്നേ ഗായൻ കാ സമാപൻ പുതുക്കോട് കൃഷ്ണമൂർത്തി കീ ഏക് രചന ശ്രീ ഹരേസെ കർ രഹേ ഹൈ जो कि राग रेवती पर आधारित है और आदि ताल में निबद्ध है.
1: श्री सीपी माधवन नंबूदरी कंक्लूड्स हिज वोकल रिसाइटल विद श्री हरे कंपोज्ड बाय पुदुकोड कृष्णमूर्ति इन द राग रेवती सेट टू आदि ताल.